0: ശുഭദിന ചിന്തകൾ.
1: ജീവിതത്തിൽ പലപ്പോഴും തത്വചിന്തകൾ ഉദാഹരണങ്ങളായി പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുമുണ്ട്, പടത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് നാം പലപ്പോഴുമൊക്കെ പറയാറുണ്ട്. ചില തത്വചിന്തകളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രയാസമാണെന്നും അപ്രായോഗികമാണെന്നും അല്ലെങ്കിൽ അങ്ങനെ പ്രായോഗികമാക്കിയാൽ അത് ദുരന്തപൂർണമായിരിക്കുമെന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നാം ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, യാതൊരു കാരണവുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക, അത് നല്ല മനുഷ്യരുടെ ലക്ഷണമാണെന്നൊക്കെ. ശരിയുമാണ്. സ്നേഹം നിറയ്ക്കുന്ന ഒരു മനസ്സ്, സ്നേഹം നൽകുന്ന ഒരു ശീലം, സ്നേഹം പ്രതീക്ഷിക്കുന്ന ഒരു ഭാവം, അതൊക്കെ മനസ്സിൻ്റെ ഒരു സുഗന്ധവും സന്തോഷവുമൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് ചില മനുഷ്യരിൽ നിന്നൊക്കെ ഓടി ഒളിക്കേണ്ടതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതും ഏറ്റവും അനിവാര്യമായി തീരും, യാതൊരു കാരണവും കൂടാതെ. ചിലപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ പോലും ആവില്ല ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ നമ്മളെ ഓരോ നിമിഷവും സ്വസ്ഥവും ശാന്തവുമായിരിക്കുവാനാകാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അത്തരക്കാരിൽ നിന്നും ശാരീരികമായി ചിലപ്പോൾ ഒറ്റപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, മാനസികമായെങ്കിലും ഒറ്റപ്പെട്ടു പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരന്തപൂർണമായിരിക്കും. അതുകൊണ്ട് തന്നെ കാരണം കൂടാതെ സ്നേഹിക്കുന്നത് പോലെ കാരണം കൂടാതെ ഒഴിവാക്കാനും ചിലതൊക്കെ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് യുഎസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എം കെ രാഘവൻ എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ എം പി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിന് ഉതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഐഎമ്മിന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യൻമാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം 2-ാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവാ യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് വി വി ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സംഭാവന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രിതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും.

10,000-ൽ അധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 15 ചൊവ്വാഴ്ചയായിട്ട് രാവിലെ എന്താ പരിപാടി എന്ന് എല്ലാവരോടും ചോദിച്ചാൽ, ഇന്നലെ ചെറിയ ലൈറ്റായിട്ടൊന്ന് മഴയൊക്കെ പെയ്ത് ഒന്ന് തണുത്തൊക്കെ ഇരിക്കുകയാണ് അല്ലേ. കുറച്ചൊക്കെ ചൂടിനൊരു ഒത്തിരി ഒരു തുള്ളി ഒരു പൊടിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മഴയൊക്കെ ഒന്ന് ചാറി ലൈറ്റായിട്ടൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് തണുത്തൊക്കെ ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ ആ തണുപ്പിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാനും കുറച്ച് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും കുറേയധികം കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരവസരമാണ്. അപ്പോൾ നമുക്കിന്ന് സെപ്റ്റംബർ 15 ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ വേൾഡ് ഡെമോക്രസി ഡേയും കൂടിയാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യം എന്തിനാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ജനാധിപത്യം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചയും കൂടെ ഒക്കെ വേണ്ടിയിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സിനൊക്കെ നല്ലൊരു ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ തന്നെ നമ്മൾ ആദ്യം പറയുകയാണ്. അപ്പം എഞ്ചിനീയേഴ്സൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ 9594700091 ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്ന് എഞ്ചിനീയേഴ്സ് ഡേയും ആണ്, അതേപോലെ തന്നെ ജനാധിപത്യ ദിനം കൂടിയാണ്. അപ്പം എന്താണ് ജനാധിപത്യ, അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് പറയാം. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളും മനുഷ്യാവകാശങ്ങളും ജനങ്ങളുടെ പങ്കാളിത്തവും ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ജനാധിപത്യം കേൾക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വാക്കുപോലെ തോന്നാം, പക്ഷേ ജനാധിപത്യം എന്നത് തിരഞ്ഞെടുപ്പ് ദിവസം മാത്രം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള മനസ്സും വ്യത്യാസങ്ങളെ ബഹുമാനിക്കാനുള്ള സംസ്കാരവും, ഇതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾക്കിഷ്ടമുള്ള അഭിപ്രായം മാത്രം കേൾക്കുന്നതല്ല ജനാധിപത്യം. നമ്മളോട് വിയോജിക്കുന്ന ഒരാളെയും കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് ജനാധിപത്യം ശക്തമാകുന്നത്. ഒരു വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ അവകാശമാണ്. അതുപോലെ തന്നെ ആ വോട്ട് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നതും നമ്മുടെ കടമയാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രതികരിക്കുക, തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുക, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ജനാധിപത്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു കാര്യമാണ്: എൻ്റെ ശബ്ദത്തിന് വിലയുണ്ട് എന്നതുപോലെ തന്നെ മറ്റൊരാളുടെ ശബ്ദത്തിനും വിലയുണ്ട്. അതാണ് പൂർണ്ണമായിട്ടുള്ളൊരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം എത്രത്തോളം നമ്മൾ ക്ലാരിറ്റിയോടുകൂടി നമ്മളുടെ സമൂഹത്തിന് മുന്നിൽ സംസാരിക്കുന്നുവോ, അവർക്ക് ആ ഒരു സംസാരം ഇഷ്ടപ്പെടുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിമർശനങ്ങളെ കേൾക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾക്കത് നമ്മൾ തെറ്റാണ് നമ്മളത് പറയുന്നതെങ്കിൽ നമ്മൾക്കത് കേൾക്കാൻ, ആ വിമർശനങ്ങളെ കേൾക്കാനുള്ളൊരു ബാധ്യത കൂടി നമുക്കുണ്ട്. അപ്പോഴേ ഒരു ജനാധിപത്യം അവിടെ പൂർണ്ണമാകൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ 2026 സെപ്റ്റംബർ 15 വരെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ജനാധിപത്യപരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾ എത്രത്തോളം ജനാധിപത്യപരമായി മുന്നിലാണ് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അപ്പോൾ അവന് വേറെ പണിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സ്വന്തം നമ്മളുടെ മനസ്സിനോട് തന്നെ ചിന്തിച്ച് നോക്കുക, അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് ഇപ്പം അവരിഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്യാനും അവരിഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ മറ്റൊരാൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഇപ്പം നമ്മളത് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കതിന് ചെയ്യാനായിട്ടുള്ളൊരു അവകാശം കൂടിയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്ന് പറയുന്ന വാക്കുകളൊക്കെ വലിയ വാക്കുകളായിട്ട് നമ്മൾ ആരും എടുക്കേണ്ട കാര്യമില്ല. അത് വലിയ വാക്കുകൾ തന്നെയാണ്. ബട്ട് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വാക്കിനോളം എത്രത്തോളം നമ്മൾ നീതി പുലർത്തുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇത് രണ്ടും കൂടി ഇഴകിച്ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉത്ഭവിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു ഡെമോക്രസി, അല്ലെങ്കിൽ അയാളുടെ ഒരു ജനാധിപത്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തെറ്റുകൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക അല്ലേ. നമ്മൾ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നുണ്ട്, നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നുണ്ട് എന്ന് ഓരോ മനുഷ്യനും അവൻ്റെ സ്വയം മനസ്സിനോട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രത്തോളം പ്രതികരണ ശേഷി അതിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഉത്തരവാദിത്തം നമ്മളുടെ സമൂഹത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രതികരിക്കാതെ പോകുന്നത് കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ തെറ്റായി പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ വരുന്ന കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെയും ഒരു മനസ്സിലെ ചിന്ത, നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ കയറി തലയിടുന്നത്, അത് നമ്മളുടെ സമയം കളയത്തില്ലേ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കുമുണ്ട്. അത് ശരിയല്ല കേട്ടോ. കാര്യം നമ്മൾക്ക് ഒരു കാര്യം തെറ്റല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് പ്രതികരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ. അപ്പോൾ മറ്റല്ലെങ്കിൽ ഒരാൾ
പ്രതികരിക്കുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും നമ്മൾക്ക് മുന്നിൽ വരാനായിട്ടുള്ള ഒരു ചിന്താശേഷി നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാര്യം ജനാധിപത്യത്തിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമുക്ക് ഇപ്പോഴും തോന്നുന്നത്. കാര്യം ഏതെങ്കിലും ഒരാൾ ഒരു കാര്യങ്ങൾ തെറ്റായിട്ട് സംസാരിച്ചാൽ അതിനി ആരാണെങ്കിലും അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് നമ്മളുടെ മനസ്സിന് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ആ ഒരു കാര്യത്തിൽ പ്രതികരിക്കണം. അത് നമ്മൾ ഇത്രയധികം സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്ന ഈ ഒരു രാജ്യത്ത് നമുക്ക് തെറ്റിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഇന്ത്യക്കാരാണ് അല്ലേ? നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത്. അതേപോലെ തന്നെ സമൂഹത്തിന് ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കുക ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനായി തീരുകയും ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം നമ്മുടെ സമൂഹത്തിനോട് ബാധ്യതയും കടപ്പാടും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ മൂല്യങ്ങൾ നമുക്ക് അറിയാനും അത് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സമൂഹത്തോട് എത്രത്തോളം ബോധ്യമുണ്ടെന്ന് നമ്മൾ ആ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6th റാം ജെത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19th സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാതാ ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2-ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM RAHAT പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM RAHAT പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM RAHAT പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P Vishnuraj ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റെവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിഷ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12-ാം നിലയിൽ നിന്ന് വീണാണ് ദിഷ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കുട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും നമ്മളുടെ അവകാശങ്ങളെയും നമ്മളുടെ സ്വാതന്ത്ര്യത്തെയും പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ജനാധിപത്യപരമായി നമ്മൾ മുന്നിലാണെന്നും നിങ്ങൾ എത്രത്തോളം സ്വാതന്ത്ര്യമായി മുന്നിലാണെന്നുമുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾക്ക് കേൾക്കേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ വരുത്തേണ്ടതായിട്ടുണ്ടോ? ജനാധിപത്യത്തിൽ നിങ്ങൾ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നമുക്ക് ഇന്ന് ആവശ്യമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 954-47-00-912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയധികം വ്യക്തമായി തന്നെ നമ്മൾ സംസാരിക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. അപ്പം നിങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുമോ? അല്ലെങ്കിൽ നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുമോ? അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നിങ്ങളുടെ ജനാധിപത്യ മൂല്യം നിങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവകാശത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതെല്ലാം കൂടെ പൂർത്തീകരിച്ചാലേ നിങ്ങൾ ജനാധിപത്യപരമായി മുന്നിലാണ് എന്ന് നമ്മൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. നമസ്കാരം.
4: ഹലോ,
3: നമസ്കാരം.
4: ആ നമസ്കാരം. നമസ്കാരം മോളെ, ഞാൻ ആദ്യമായിട്ട് വന്ന സുരേന്ദ്രനാണ് മോളെ.
3: പറഞ്ഞോളെ ചേട്ടാ.
4: ഈ പ്രതികരണ ശേഷിയെ കുറിച്ചല്ലേ ജനാധിപത്യത്തിന്റെ മൂല്യത്തെ കുറിച്ച് വലിയ മോള് ചർച്ച ചെയ്തത്?
3: അതെ.
4: ഇപ്പൊ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ട് മാറുന്നൊരു
3: സംശയം.
4: അല്ല, അത് ചില ക്രിമിനൽ അങ്ങനെ ചോദിക്കേണ്ടിരിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടപെടുവാണ്. പക്ഷെ ബാക്കിയുള്ളവർ കാഴ്ചക്കാരായി നോക്കി നിൽക്കും, അവര് വീഡിയോ എടുക്കും, അവരതിനെ സപ്പോർട്ട് ചെയ്യോ മറ്റൊന്നും കാര്യം. വെറും സങ്കുചിതമായിട്ട് ഒരു വിഭാഗം ആൾക്കാർ മാറിയിട്ടുണ്ട്. മൊത്തം ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല കാര്യം. അനീതിക്കും അതിനൊക്കെ എതിരെ പോരാടിയും മറ്റ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരാളിന്റെ മകനാണ് ഞാൻ. എന്റെ പിതാവ് അർഷകനായിരുന്നു. അപ്പൊ അത് കണ്ടു വളർന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ചോർത്തളപ്പുണ്ടാകും. നമ്മൾ ചില തെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ അതിനെ പ്രതികരിക്കും, പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും.
3: അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ തികച്ചും എന്താണ് തോന്നുന്നത്? ഇപ്പൊ നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോ ഇപ്പൊ ഈ ഒറ്റപ്പെടലൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ആ ഒറ്റപ്പെടല് നമുക്ക് നേരിടേണ്ടി വരുമ്പോ എന്താണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്?
4: അതിന്റെ അതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ പഴയ തലമുറയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി സങ്കുചിത മനോഭാവം പോകുന്ന ഒരു തലമുറയാണ് ഇത് എന്ന് തോന്നി, സ്വയം നിന്ന് തോന്നി. അതാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കാര്യം മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ എന്റെ ഒരു മകള് ഇപ്പൊ പോവാണ്, എന്റെ അപ്പന്റെ കാര്യം തന്നെ പറയാം. അപ്പം ഞങ്ങള് പോവാണ്, എന്റെ പെങ്ങള് പോവാണ്, പറയാ ലക്ഷ്മണൻ ബൈശയുടെ മകളാ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാല് അല്ലെങ്കിൽ എങ്ങോട്ട് നമ്മള് ആ അമിത പോയിന്റ് എവിടെയെങ്കിലും കറങ്ങുന്ന കട്ട് കഴിഞ്ഞ സമൂഹ ചോദ്യം ചെയ്യുന്ന ജംഗ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെ, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. കാര്യം എവിടെ വെച്ചാലും കണ്ടുകഴിഞ്ഞ ഐഡന്റിറ്റി ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി, ഇന്ന് അവരെയും വേണ്ട, എല്ലാം ഒരുവിധ സങ്കുചിതം ആയിട്ട് മാറുന്നൊരു സംശയമുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല സാമൂഹ്യ പ്രവർത്തനം നല്ലവരായ ഒരുപാട് പേര്, എത്രയോ പേരുണ്ട്. അത് നമ്മൾ അവരെ മാനിക്കാതെ പറയുകയല്ല, പക്ഷെ ഇന്നുള്ള യൂത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലൊരു വലിയ സങ്കടമുണ്ട്. ചില അതൊക്കെ സംഭവങ്ങള് പ്രഭുത്വ കേരളം എന്നൊക്കെ പറയുന്നത്, പക്ഷേ വടക്കേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷനിൽ പ്രതികരിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിനകത്ത് വെച്ചൊരു തന്നെ പ്രശ്നമുണ്ടായി ഞാൻ പ്രതികരിച്ച്. ഇപ്പം ഒരു ബസ്സിനകത്ത് വെച്ച് ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ഇത് അതിക്രമം ഉണ്ടായപ്പോ നമ്മള് ചോദ്യം ചെയ്തു. ബാക്കിയെല്ലാരും കാഴ്ചക്കാരാണ്, അവര് കാഴ്ചക്കാരാണ്, അവര് ഇങ്ങനെ എന്തിങ്ങനെ ആകുന്നതാണ് നമുക്കറിയാൻ.
3: ഓക്കെ,
4: അതിലൊരു വിഷമമുണ്ട്.
3: നമുക്ക് തികച്ചും നമുക്ക് അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ കണ്ണില് പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്യേണ്ടവരാണ്. തെറ്റുകൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കേണ്ട കൂട്ടത്തിലും തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതികരണശേഷി കൂടിയ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നമ്മൾക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വിഷയം കറങ്ങി എടുക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാത്തവരായിട്ട് ഈ നാട്ടിലും ഒരു മനുഷ്യരില്ല എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ അക്ഷരാഭ്യാസവും കൂടുതൽ നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസവും ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഈ റീച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് നമ്മൾ കാണുന്നത് കൊണ്ടും ഇത് ഈ ഇത് കണ്ടന്റായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടും ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി അതിനെ പറ്റിയിട്ട് വ്ളോഗ് ചെയ്യുക, അതിനെ പറ്റിയിട്ട് സംസാരിക്കുക, അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുക, ഇത് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരാണ് ഇന്ന് കൂടുതലും ആയിട്ടുള്ളത്. അപ്പോൾ പ്രതികരണശേഷി സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് വളരെയധികം കൂടുതലാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
5: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
3: നമസ്കാരം.
5: പിന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ്. അപ്പം ആ ആൾ എല്ലാരെയും കീറി നമ്മളെല്ലാം വോട്ട് കൊടുത്ത് ജനാധിപത്യത്തിൽ ഒരാളെ നിലനിർത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഏർപ്പെടാനുണ്ട്. താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ നോക്കാതെ എല്ലാ കാര്യങ്ങളും കീറിയേണ്ട അദ്ദേഹത്തിന്റെ മുഖ്യ ഘടകമാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് നമ്മുടേതായ അവകാശമുണ്ട്. നമ്മളെല്ലാവരും സ്വതന്ത്രമാണ്. ജനാധിപത്യമുള്ള ഒരു സ്ഥലത്ത് രാജ്യത്താണ് നമ്മളെല്ലാം താമസിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാത്തിനെയും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമായാലും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യം ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്. നമുക്ക് സമൂഹത്തിനോട് കടപ്പാടുണ്ട്, നമ്മുടെ അയൽക്കാരോട് കടപ്പാടുണ്ട്, നമ്മുടെ ബന്ധങ്ങളോട് കടപ്പാടുണ്ട്. അങ്ങനെ നമ്മൾ മാനുഷികമായിട്ട് ജനിച്ച എല്ലാ മനുഷ്യർക്കും എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പൊ ഒരിടത്ത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായ അല്ലെങ്കിൽ ഒരു കുട്ടിയെ തേജോപം ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ കയ്യേറ്റം ചെയ്യുക, അതിനെ പ്രതികരിക്കാൻ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ആരും അതിലൊരു ബന്ധവും പുലർത്തുന്നില്ല, നമുക്ക് ആരോടും കടപ്പാടില്ലെന്നുള്ള സത്യമാണത് വെളിപ്പെടുത്തുന്നത്. ചിലരെല്ലാരും ഭയക്കാറുണ്ട്. എന്തിനും നമ്മൾ ഭയക്കണം? ആരെയും ഭയക്കരുത്. ഭയക്കാതെ മുന്നോട്ട് പോകണം. എന്റെ ആവശ്യങ്ങൾ ഞാൻ ഇന്ന് വരെ നേടിയെടുത്തിട്ടുണ്ട്. ഞാൻ പലർക്കും വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ രണ്ട് മൂന്ന് മരങ്ങൾ വളർന്നിരിക്കുന്നു. ഞാൻ ഒരു വീടും വസ്തു മേടിച്ച് വീട് വെച്ച് സെറ്റിലായി. അപ്പൊ ഈ മരങ്ങൾ നമ്മുടെ വീടിന്റെ ഭാഗം മൊത്തവും മരങ്ങളാണ്. പക്ഷെ അത് വെച്ച് ആ വസ്തുവിനെ താമസിക്കുന്ന റോഡ് സൈഡ് താമസിക്കുന്നു, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മൾ ഈ ആഞ്ഞിലിയാണ് ചക്കയും പുഴുവും എല്ലാം വന്ന് കിണറ്റിനകത്ത് വീഴുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ താമസമായ ശേഷം അതിനെ പ്രതികരിച്ച് പോയി പഞ്ചായത്ത്. ഞാൻ രണ്ടു പ്രാവശ്യം എടുത്ത് മാന്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അവരത് കേട്ടില്ല. ഞാൻ പിന്നെ അദാലത്തിന് പോയി ഞാനത് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആ അദാലത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞ 5 സെന്റ് വസ്തു ഉള്ളവനും 1 ഏക്കർ ഭൂമി ഉള്ളവനും ഇവിടെ താമസിച്ചേ പറ്റൂ. ഇത് ഭൂമി എല്ലാവർക്കും അവകാശപ്പെടാം. എല്ലാ

0: മാറ്റി.
1: ഓക്കെ ഓക്കെ ഓക്കെ
0: അങ്ങനെ ഓരോ കാര്യത്തിനും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതികരിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. നമുക്ക് നമ്മൾ മാത്രം പ്രതികരിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. ഒന്ന്, നമ്മൾ ഒരു ബസ്സിലായാലും ഒരു ട്രെയിൻ യാത്ര ചെയ്താലും ഒരാൾക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മൾ അതിനകത്ത് ഇടപെടണം. ഇടപെടുമ്പോഴായിരിക്കും ആ വ്യക്തി രക്ഷപ്പെടുന്നത്. നമ്മൾ നമ്മുടെ നല്ലെന്നും പറഞ്ഞ് കണ്ണടച്ചുകൊണ്ടിരിക്കരുത്, ഒരിക്കലും ഇരിക്കരുത്.
1: അതെ അതെ അതെ അതെ
0: അപ്പൊ എല്ലാ
1: അതായത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യത്തിനെതിരെ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് പിന്നീട് നമ്മളൊരു മിണ്ടാത്തവരായിട്ട് നമ്മളെ സമൂഹം അംഗീകരിക്കുകയും പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും നമുക്ക് ശബ്ദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോവുകയും ചെയ്യും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ പറയേണ്ട നമ്പർ 9544704912. ഇത് എന്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അവ ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന എന്താണ്? തെരഞ്ഞെടുപ്പ്, വോട്ട്, രാഷ്ട്രീയ നേതാക്കൾ, ഭരണകൂടം. പക്ഷേ യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇത്രയും മാത്രമാണോ? അല്ല കേട്ടോ, നമ്മളുടെ വീട്ടിൽ പോലും ജനാധിപത്യമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. ഒരു കുടുംബത്തിൽ എല്ലാവരുടെയും അഭിപ്രായത്തിന് വില നൽകുമ്പോൾ അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു ചെറിയ രൂപം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ, ഒരു ഓഫീസിൽ ജീവനക്കാരൻ്റെ അഭിപ്രായം മാനേജർ കേൾക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷത്തോടൊപ്പം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കുമ്പോൾ, അവിടെയെല്ലാം ജനാധിപത്യ മൂല്യങ്ങളുണ്ട്. ജനാധിപത്യം എന്നത് എനിക്ക് പറയാനുള്ള അവകാശം മാത്രമല്ല, മറ്റൊരാൾക്ക് പറയാനുള്ള അവകാശവും ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ എത്രത്തോളം നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ഉടനെ അയാളെ ശത്രുവായി കാണുന്ന ഒരു കാലമാണിത്, അല്ലെ? സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായം കണ്ടാൽ അതിൻ്റെ സത്യാവസ്ഥ പോലും പരിശോധിക്കാതെ എടുത്ത് ഷെയർ ചെയ്യുന്നു. വിയോജിപ്പുകൾ പലപ്പോഴും വ്യക്തിപരമായ അക്രമങ്ങളായി മാറുന്നു. പക്ഷെ ജനാധിപത്യം നമ്മളോട് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. വിയോജിക്കാം, പക്ഷെ അപമാനിക്കരുത്. ചോദ്യം ചെയ്യാം, പക്ഷെ വെറുപ്പ് വളർത്തരുത്. അഭിപ്രായം പറയാം, പക്ഷെ മറ്റൊരാളുടെ അവകാശം നമ്മൾ ഇല്ലാതെയാക്കരുത്. ഒരു നല്ല ജനാധിപത്യ സമൂഹത്തിന് നല്ല ഭരണാധികാരികൾ മാത്രം മതിയാകില്ല, ബോധമുള്ള പൗരന്മാരും വേണം. നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ അറിയണം, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു അവകാശം മാത്രമാണ് നമ്മുടെ, പക്ഷേ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പം നമ്മളൊരു വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, ഇത് സത്യമാണോ? ഈ സന്ദേശം ലഭിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, ഇത് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കാമോ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളുടെ ഇടയിൽ നടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ നടന്നു വരുന്ന എല്ലാത്തരം വാർത്തകളും ഫേസ്ബുക്കിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എന്തിലായെങ്കിലും നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു പതിവ് തന്നെയാണ്, അല്ലേ? അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന എത്രത്തോളം ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസവും കൂടിയാണ് മയക്കുമരുന്ന് കേസിൽ മരുമകൾ മനഃപൂർവ്വം കുരുക്കിയ ഷീല സണ്ണി എന്ന് പറയുന്ന ആ ഒരു വീട്ടമ്മയെ എല്ലാവർക്കും അറിയാമായിരിക്കും. അവർ 72 ദിവസമാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ജയിലിൽ കിടന്നത്. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. അതുവരെ മാധ്യമങ്ങൾ അവരെ, മുൻനിര മാധ്യമങ്ങൾ അവരെ മയക്കുമരുന്ന് കേസിലെ പ്രതി എന്നായിരുന്നു അവരെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയാണ് ഇതിൻ്റെ ഒരു ചർച്ചകൾ ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസ് അധികാരി വന്നിരുന്ന് സംസാരിച്ചപ്പോൾ 72 ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന അവർക്ക് എന്ത് മൂല്യമാണ് ഈ സമൂഹം കൊടുത്തതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെടുന്ന എത്രത്തോളം ആളുകൾ, അത് അവിടം വരെ ചർച്ച ചെയ്ത് അവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കോമാളികളാക്കി, അവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെയധികം തെറ്റുകാരാക്കി, അവരെ ഈ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരുപാട് നശിപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഒരു വാർത്ത നമ്മൾക്ക് കിട്ടുമ്പോൾ, ദയവ് ചെയ്ത് നമ്മൾ ആ ഒരു സംസാരിക്കേണ്ട ഒരു കാര്യം, ഒരു വാർത്ത നമ്മൾക്ക് കിട്ടുമ്പോൾ ആ വാർത്ത എത്രത്തോളം സത്യമുള്ളതാണ്, അല്ലെങ്കിൽ ആ വാർത്ത എത്രത്തോളം ഈ സമൂഹത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം, അതിനകത്ത് എത്ര സത്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയോ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുകയോ ഒക്കെ നമ്മളുടെ ഇഷ്ടം, പക്ഷെ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഒരാളുടെ ഒരു ജീവിതം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു നല്ല സമയം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു എന്താ പറയുക, അയാളുടെ അയാളായിട്ടിരിക്കുക എന്നുള്ളത് ഒക്കെ അതാണ് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട് കുറേ വളരെയധികം നാളത്തേക്കെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കേണ്ടി വരുന്നത്. തികച്ചും അവിടെ ഒരു ഒറ്റപ്പെടൽ അവർ കൃത്യമായിട്ട് അവിടെ അനുഭവിക്കുകയും ചെയ്യും. അപ്പം അതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അതിനെതിരെ നമുക്ക് സംസാരിക്കാനും കൂടിയിട്ട് കഴിയണം. തെറ്റുകൾ ചെയ്യുന്ന എന്നതിനെതിരെയും നമുക്ക് സംസാരിക്കാനും കഴിയണം. തെറ്റ് ചെയ്യപ്പെടാത്ത ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതിനെതിരെയും നമുക്ക് സംസാരിക്കാനും കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈക്വലായിട്ട് കാണുക, അല്ലേ?
നമ്മളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളുടെ കൂടെ സഹകരിക്കുന്ന ആളുകളെയും നമുക്ക് ഈക്വലായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അവർ അത് അവർ ഇത് അല്ലെങ്കിൽ അവർ മറ്റത് എന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സമൂഹത്തിന് നമ്മൾ പറയത്തില്ല ഒരു വീടിന് ഒരു വസ്തുവും പറമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീടുണ്ടെങ്കിൽ അതിനെ വേർതിരിക്കാനാണല്ലോ നമ്മൾ ഈ മതിലുകൾ കെട്ടുന്നത്. മതിലുകൾ കെട്ടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു പാർട്ടീഷൻ വരികയാണ് ചെയ്യുന്നത്. അവർ അത് എൻ്റെത്, ഇത് നിൻ്റെത്, അത് എന്നുള്ളൊരു പാർട്ടീഷൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അവിടെ ഒരു സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പം അത് നമ്മളെ വേർതിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും നമ്മളെ വളരെയധികം വേർതിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ജനാധിപത്യ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ. പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
4: നേടാം.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ജൂലൈയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNG മോൾ, കരുനാഗപ്പള്ളി.

ഓക്കെ, താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും അതിന്റെ അവകാശങ്ങളും നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എന്തിന് ഞാൻ വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കേണ്ടതും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദമുയർത്തുക എന്നതിൻ്റെ അർത്ഥം മറ്റുള്ള ഈ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അല്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കണം എന്നുള്ളതല്ല. നിങ്ങളുടെ ഒരു രീതി, നിങ്ങളുടെ ഒരു നിലപാട് അറിയിക്കാനും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് വോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് അരാഷ്ട്രീയവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടേത്. പക്ഷെ നമ്മളങ്ങനെ അരാഷ്ട്രവാദീയരായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ടാകുക, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവുക എന്നുള്ളതും ഈ ഒരു ജനാധിപത്യ കാലത്ത് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ത് മൂല്യമാണ് കൽപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. കാര്യം നിങ്ങൾക്ക് ഒച്ചയടിച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് അതും ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും അതൊരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടത് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ അഭിപ്രായം ശക്തമായി പറയാനും അതേസമയം മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള ഒരു ക്ഷമയും, അല്ലെങ്കിൽ അയാൾ നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവരോട് എന്താണ് നമ്മൾ സംവദിക്കുന്നത് എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അത് ഉപയോഗിക്കണം. വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയൊരു തെറ്റായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ചേക്കാവുന്ന ഒരു കാര്യമാണത്. അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുക, അത് കൃത്യമായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഒരു വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ ആരാണോ നിൽക്കുന്നത് അവരെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും അവരുടെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് അറിയുകയും എന്താണ് അവർ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇലക്ഷൻ കാലഘട്ടം എന്ന് പറയുന്നത്. അതിന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ അതിനെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിന് എന്താണ് മൂല്യം കൽപ്പിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയോ നിങ്ങൾ ചെയ്യത്തില്ല എന്നുള്ളതാണ്. നമ്മൾ സമൂഹത്തിലുള്ള നമ്മളുടെ നേതാക്കൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മൂല്യങ്ങൾ നമ്മളുടെ ജനങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചു കൊടുക്കുക. കാര്യം അരാഷ്ട്രീയവാദം എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട്, നിങ്ങൾക്ക് അരാഷ്ട്രീയവാദമാകാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനം ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ജനാധിപത്യപരമായി നമ്മൾ ഈ ഒരു രാജ്യത്ത്, കാര്യം നമ്മളുടെ രാജ്യം തന്നെ അങ്ങനെ ഉണ്ടായതാണ് െ അപ്പം അത് ഈ ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കൂടിയിട്ട് നമ്മൾ ആലോചിക്കുക, അതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ബാധ നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

ഏതാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും നമ്മളുടെ അവകാശങ്ങളും അതൊക്കെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന രീതിയിലൂടെ കുറച്ച് ചർച്ചകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരം ചിന്തകളിലൂടെയാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത് അല്ലെ. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരാളുടെ ശബ്ദമല്ല, ഓരോ മനുഷ്യന്റെയും ശബ്ദത്തിന് വിലയുണ്ട് എന്ന തരത്തിലുള്ള ആശയമാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ശബ്ദം ചെറുതായിരിക്കാം, പക്ഷെ ഒരുപാട് ശബ്ദങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ജനാധിപത്യ ദിനത്തിൽ നമുക്കൊരു കാര്യം ഓർക്കാം, ജനാധിപത്യം 5 വർഷത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമല്ല, ദിവസവും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാനുള്ള ഒരു സംസ്കാരം കൂടിയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ

നമ്മൾ രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ടെക്നോളജി നമ്മുടെ കൂടെയുണ്ട്. ഫോൺ, ഇന്റർനെറ്റ്, ആപ്പുകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിലെ പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാനും കൗതുകമുള്ള കാര്യങ്ങൾ അറിയാനും ചില ഉപകാരപ്രദമായ ടിപ്പുകളും പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് ഒരു ടെക് വിശേഷത്തിലേക്ക് പോകാൻ മുമ്പ് രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: റേസറും ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
10: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കിയിലേക്ക്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കണമെങ്കിൽ ഇനി മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തേത്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അല്ലെങ്കിൽ പോളിസി വയലേഷൻ സാധ്യതയുള്ള കണ്ടന്റ് ഒന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ അയക്കുന്ന കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിന്റെ റൂൾസ് വയലേഷൻ ചെയ്താൽ അക്കൗണ്ടിനെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ വരെ വരാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഓപ്ഷൻ കൃത്യമായി ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സ് തുറക്കുക, അവിടെ അക്കൗണ്ട് സെന്ററിലേക്ക് പോവുക, തുടർന്ന് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി പോലുള്ള സെക്യൂരിറ്റി ഓപ്ഷനിൽ പരിശോധിക്കുക. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് സെൽഫി വീഡിയോ വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ കാണിക്കുന്ന ഒഫീഷ്യൽ വെരിഫിക്കേഷൻ പ്രോസസ് മാത്രം ഫോളോ ചെയ്യുക. വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇമെയിലേക്ക് സെക്യൂരിറ്റി കൊടുക്കുകയും ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെടുന്ന വെരിഫിക്കേഷൻ സ്റ്റെപ്പ് പൂർത്തിയാക്കി പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളൂ, വെരിഫിക്കേഷൻ കോഡ് ആരോടും ഷെയർ ചെയ്യരുത്. ഇൻസ്റ്റാഗ്രാം എന്ന പേരിൽ വരുന്ന സംശയകരമായ ലിങ്കിലും ലോഗിൻ ഡീറ്റെയിൽസിലും കയറരുത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ കണ്ടന്റ് ശ്രദ്ധിക്കുക, സെക്യൂരിറ്റി സെറ്റിംഗ്സ് പരിശോധിക്കുക, വെരിഫിക്കേഷൻ വന്നാൽ ഒഫീഷ്യൽ പ്രോസസ് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള മറ്റ് ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മളങ്ങനെ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ള തർജ്ജൻ എതിരാണ്. നിങ്ങളുടെ ഫോണിന്റെ പവർ ബട്ടൺ അധികം ഉപയോഗിച്ച് കേടാകുമോ എന്ന പേടിയുണ്ടോ? എങ്കിൽ ഈ ചെറിയ സെറ്റിംഗ്സ് ഒന്ന് ചെയ്ത് വെച്ചോളൂ. നമ്മൾ സാധാരണ സ്ക്രീൻ ഓൺ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും. സ്ക്രീൻ ഓഫ് ചെയ്യാനും അതേ ബട്ടൺ തന്നെ. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. ഫോണിലെ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ് എന്ന സെറ്റിംഗ്സിലേക്ക് പോകുക. അവിടെ കാണുന്ന ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ എന്നും ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ എന്നും രണ്ട് ഓപ്ഷനുകൾ കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. ഇനി സ്ക്രീൻ ഓൺ ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് തവണ ടാപ്പ് ചെയ്താൽ മതി. ഓഫ് ചെയ്യാനും രണ്ട് തവണ ടാപ്പ് ചെയ്താൽ മതി. അതായത് പവർ ബട്ടൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10-15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
8: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

അങ്ങനെ നമ്മൾ ടെക്കി ടോക്കിൽ മറ്റൊരു വിശേഷമോട് വന്നിരിക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെയുള്ളത് അർജുനിതിനാണ്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് SOS. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ SOS സൗകര്യം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം തേടാം. SOS ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ വിവരങ്ങളും ലൊക്കേഷനും അടിസ്ഥാനമാക്കി അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ SOSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമർജൻസി കോൺടാക്ട് നമ്പറിലേക്കും വിവരങ്ങൾ എത്തിക്കാനാകും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ, ഈ സൗകര്യം വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം, പോൾ ആപ്പം തുറക്കുക, SOS സെറ്റിംഗ്സിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഒരു ചെറിയ സെറ്റിംഗ്സ് ആണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വലിയൊരു സഹായമാകാം. അപ്പോൾ മറന്നു പോകരുത്, പോൾ ആപ്പ് എടുക്കുക, SOS സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: അങ്ങനെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ എതിരാണ്. നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു, ഒരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചു, അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടിനിടെ എന്തെങ്കിലും സംശയാസ്പദമായ സംഭവം ഉണ്ടായി, ഇത് സ്കാം ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ ഓർത്തു വെക്കേണ്ട ഒരു നമ്പറുണ്ട്, 1930. ഇത് ഇന്ത്യയുടെ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പോലുള്ള സൈബർ ഫ്രോഡിംഗ് സംഭവിച്ചാൽ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്കാം എന്ന് ഉറപ്പായ ശേഷം മാത്രം വിളിക്കണമെന്നില്ല. സംഭവം സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സഹായം തേടാനും റിപ്പോർട്ട് ചെയ്യാനും 1930 ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകാതെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഔദ്യോഗിക സംവിധാനത്തിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണം തടയാനുള്ള നടപടിക്ക് സഹായമായേക്കാം. അപ്പോൾ 1930 ഈ നമ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തുടർന്നും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതൻ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ള ദർജൻ എതിരാണ്. ഇന്ന് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറെ അറിവുകൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈൽ ഫോൺ നമ്മൾ അറിയുന്നതിലും ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അത് കണ്ടെത്താനും മനസ്സിലാക്കാനും സുരക്ഷിതമായി ഉപയോഗിക്കാനും ഇനി ടെക്കി ടോക്കി എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യും. നമുക്ക് അറിയുന്ന ഒരു ചെറിയ കാര്യം മറ്റൊരാൾക്ക് വലിയ സഹായമായേക്കാം. പുതിയ ടെക്നോളജിയും പുതിയ അറിവുകളുമായി മറ്റൊരു ടെക്കി ടോക്കിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ.
1: റേഡിയോ 91.0 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല, ആതിരയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വലിയ തത്വചിന്തകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറയാനല്ല, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആരെങ്കിലും ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി ആ പ്രകൃതിയുടെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടോ? അതിനെ ഒന്ന് നോക്കാൻ പോലും ഇവിടെ നമുക്ക് സമയമില്ല, പിന്നാണ് ആസ്വദിക്കുന്നത് അല്ലേ? പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും പ്രകൃതിയും എത്ര മനോഹാരിതയോടെയാണ്, എത്ര വൈവിധ്യങ്ങളോടെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അവ നമ്മളെ ചുമക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? പ്രകൃതിയെ സ്നേഹിക്കാൻ നമ്മൾ വലിയ വലിയ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആണോ എന്നൊന്നുമില്ല. നമ്മുടെ കൊച്ചു കൊച്ചു ശീലങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്നും ഒപ്പം നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഗ്രീൻ ടിപ്പുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുൻപേ ഒന്ന് പറയാം, പ്രകൃതിയെ സ്നേഹിക്കാത്തതായിട്ട് ആരുമില്ല. മഴ ഇഷ്ടമാണ്, പുഴ ഇഷ്ടമാണ് അല്ലേ? നമുക്ക് ഇളം കാറ്റ് പോലും ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ഇത്ര മാനം

മനോഹരമായ ഒരു പ്രകൃതി നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പോലും പ്രകൃതി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പ്രകൃതി സ്നേഹിയായ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. പാട്ടൊക്കെ കേട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ്. അതെങ്ങനെ എളുപ്പമാക്കാം? പലരും വിചാരിക്കും പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മരം നടൽ മാത്രമാണെന്ന്. എന്നാൽ അതങ്ങനെയല്ല. നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി, നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കും. അതായത്, ഒന്നിനെ നശിപ്പിക്കാൻ എളുപ്പമാണ്, അതിനെ ഉണ്ടാക്കിയെടുക്കാനാണ് പാട് എന്ന ചിന്ത തന്നെ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നൽകും. മഴ കുറയുന്നു, ചൂട് കൂടുന്നു, വെള്ളപ്പൊക്കം വരുന്നു എന്നൊക്കെ നമ്മൾ എന്നും വാർത്തകൾ കാണുന്നുണ്ട്. ഒരു സാധാരണക്കാരനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കും പ്രകൃതിയെ നശിപ്പിക്കാതെ അതിനെ വീണ്ടെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്തൊക്കെ ചെയ്യാൻ കഴിയണം? ദിവസവും കേൾക്കുന്ന പഴഞ്ചൻ ഉപദേശങ്ങളൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം. പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കൊണ്ടുവന്നാലോ? ബാൽക്കണി ഗാർഡിംഗ് എന്ന മൈക്രോ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാം. പേരാണ് വലുപ്പമുള്ളത്, കാര്യം വളരെ നിസ്സാരമാണ്. വീട്ടിലെ വലിയ പറമ്പൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ ജനലിനരികിലോ ബാൽക്കണിയിലോ ഒക്കെ ഒരു ചെറിയ ചെടി വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് എന്തായാലും പറ്റും. ഈ ചെടി വെച്ചു പിടിപ്പിക്കുന്നത് കൊണ്ട് പക്ഷികൾക്കും ശലഭങ്ങൾക്കും ഒക്കെ ആഹാരവും അഭയവും ഒക്കെ അവിടെ നൽകാൻ സാധിക്കും. അങ്ങനെ നമുക്കൊരു ചെറിയ പച്ച തുരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഇത്രയും മനോഹരമായിട്ട് നമുക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കില്ലേ? അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ കളയാതെ ചെടികൾക്ക് വളമാക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തുണിസഞ്ചികൾ എപ്പോഴും കയ്യിൽ കരുന്ന ശീലമാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ കുറെയേറെ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അതുപോലെ ഗ്രീൻ ബർത്ത്ഡേ കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത്, നമ്മുടെ കുട്ടികളുടെയോ ഒക്കെ ജന്മദിനമല്ലേ, കേക്ക് മുറിക്കുന്നതിന് പകരം ഒരു മരത്തെ നടാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് സമ്മാനമായി മരത്തൈകളൊക്കെ നടാം. എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളിലൊക്കെ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ മരത്തൈകൾ മാത്രമല്ല, ചില സ്കൂളുകളിൽ വായന വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തകങ്ങളും കൈമാറുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലേ? അതിനെക്കാട്ടി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഊർജവും വെള്ളവും സൂക്ഷിച്ചുപയോഗിക്കാമെന്നുള്ളത്. അത്യാവശ്യമില്ലാത്തപ്പോൾ ലൈറ്റ് ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ട് ടാപ്പുകളൊക്കെ തുറന്നു വെച്ച് വെള്ളം കളയുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ വലിയ പ്രതിഫലനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. അതുപോലെ വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ മേടിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് അതിനെയൊക്കെ അങ്ങ് മാറ്റാം. പകരം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ മേടിക്കും. നമ്മളൊരു കടയിൽ ചെന്നാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ വില കൊടുക്കുവോ? ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നാട്ടിൽ വിളയുന്ന പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നത് വഴി ദൂരദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ജീവിക്കാൻ ഈ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. വരും തലമുറയ്ക്ക് പ്രകൃതിയെ കരുതി വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ട്, നല്ല മനോഹരമായ ഒരു കവിതയാണ്.

ഒരു ഭൂമിയും. ഈ കവിത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഓടിമറയും. പ്രകൃതി സംരക്ഷണം എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഈ പാട്ട് വളരെയധികം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാം, നമുക്കും വരും തലമുറയ്ക്കും വേണ്ടി.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: Conviction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: തിരികെ വരാം. ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു, പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്, ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇനിയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഊർജ്ജ സംരക്ഷണത്തെ കുറിച്ചെല്ലാം നമുക്കറിയാം അല്ലേ? കറണ്ട് പോയാൽ അറിയാം വെളിച്ചത്തിന്റെ വില എന്ന് പറയാറില്ലേ. എന്നാൽ ഇനി കറണ്ട് ബില്ല് വരുമ്പോഴേ കറണ്ടിന്റെ വില അറിയാൻ നിൽക്കണ്ട. ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ തുക നമുക്ക് ലാഭിക്കാം, അപ്പോൾ ഊർജത്തെ സംരക്ഷിക്കാൻ സാധിക്കും. അതിനായിട്ട് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഈ സമയത്ത് വീട്ടിലെ അനാവശ്യ ലൈറ്റുകളും ഫാനുകളും ഒക്കെ ഓഫ് ആക്കണം. മിക്സി, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ എന്നിവ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഒപ്പം കൂടിയ നിരക്കിൽ കറണ്ട് ബില്ല് വരാനും ഇത് കാരണമാകുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയമാണ് അത്യാവശ്യമുള്ളതും മറ്റുയർന്ന വൈദ്യുതി ഉപയോഗമുള്ള ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഊർജം എന്നത് നമ്മൾ വരും തലമുറയ്ക്കായി സൂക്ഷിക്കേണ്ട ഒന്നാണല്ലോ. ഇന്ന് നമ്മൾ ലാഭിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും നാളത്തേക്കുള്ള വെളിച്ചം കൂടിയാണ്. അപ്പോൾ ഇനി അനാവശ്യമായ ലൈറ്റും ഫാനും ഒന്നും ഇടാതിരിക്കുക, നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കുക. ഊർജ സംരക്ഷണത്തോടൊപ്പം നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ കുറെയേറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

Radio Junction. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മളിങ്ങനെ ജംഗ്ഷനായ ജംഗ്ഷനെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണല്ലേ. ആ ഓരോ ജംഗ്ഷനും ഓരോ ജംഗ്ഷനേതായ പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾക്കുള്ളിലും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം എന്നതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് പറയാം. വീട്ടിലെ കറണ്ട് ബില്ല്, നമുക്ക് എപ്പോഴും കറണ്ട് ബില്ല് ചിലപ്പോൾ ഒരു മാസത്തെക്കാട്ടി അധികം അടുത്ത മാസം കൂടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. വീട്ടിലെ കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം, ഊർജ്ജത്തെ എങ്ങനെ സംരക്ഷിക്കാം, അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ ബൾബുകൾക്ക് പകരമായി CFL ഉപയോഗിക്കുക, അല്ലെങ്കിൽ LED ബൾബുകൾക്ക് ഉപയോഗിക്കുക. ഇവ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ വൈദ്യുതി ഉപഭോഗം ചെയ്യൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ LED ബൾബൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ എന്നിവ വാങ്ങുമ്പോൾ 5-star റേറ്റിംഗ് ഉള്ള തിരഞ്ഞെടുക്കുക. നമ്മളെപ്പോൾ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോഴും 5-star റേറ്റിംഗ് ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. AC ഉപയോഗിക്കുന്ന സമയത്ത് താപനില 24°C അല്ലെങ്കിൽ 26°C എന്ന അളവിൽ മാത്രം ക്രമീകരിക്കുക. ഇതിനൊപ്പം ഫാൻ കുറഞ്ഞ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് മുറി പെട്ടെന്ന് തണുക്കാനും വൈദ്യുതി ലാഭിക്കാനും സഹായിക്കും. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലേക്ക് ഇപ്പം ഏകദേശം AC ഉള്ള വീടുകളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ താപനില 24°C ഓർ -26°C എന്ന അളവിൽ ക്രമീകരിക്കുക. ഇതിനൊപ്പം ഫാൻ കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിപ്പിക്കുന്നത് മുറി പെട്ടെന്ന് തണുക്കാനും വൈദ്യുതി ലാഭിക്കാനും സാധിക്കും. അതുപോലെ ഫ്രിഡ്ജിന്റെ വാതിൽ അടിക്കടി തുറക്കാതിരിക്കുക. ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ തണുത്ത ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ചുവരിൽ നിന്ന് അല്പം അകറ്റി ഫ്രിഡ്ജ് സ്ഥാപിക്കുകയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ വസ്ത്രങ്ങൾ ഒന്നിച്ച് ശേഖരിച്ച് ഒരേ സമയം അയൺ ചെയ്യുകയാണ് വൈദ്യുതി ലാഭിക്കാൻ പറ്റുന്ന ഏക മാർഗം. അതായത് TV, സെറ്റപ്പ് ബോക്സ്, ചാർജറുകൾ എന്നിവ റിമോട്ട് വഴി ഓഫ് ചെയ്യാതെ മെയിൻ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യാൻ ശീലിക്കുക. ഇതും നമ്മുടെ വൈദ്യുതിയെ ലാഭിക്കാൻ ഉള്ള ഒരു മാർഗമാണ്. ചില സമയങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ജനലും തിരശ്ശീലും ഒക്കെ തുറന്നിട്ടിട്ട് പരമാവധി സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്തുക റൂമിനുള്ളിൽ. വാട്ടർ ഹീറ്ററുകൾ ആവശ്യത്തിന് ശേഷം ഉടൻ ഓഫ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കുറേയേറെ വൈദ്യുതിയെ ലാഭിക്കാനും നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കാനും സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി ഊർജത്തെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുക. ഊർജ സംരക്ഷണത്തോടൊപ്പം നമുക്ക് പാട്ടുകൾ

0: സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: യു ആർ ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേഡിയോ ജംഗ്ഷൻ.
5: ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മനസ്സിന് ധൈര്യവും പ്രത്യാശയൊക്കെ നൽകുന്ന കുറേ സംഭവങ്ങളുണ്ടാവും അല്ലേ. അങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ നിരാശകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇനി എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മുന്നിൽ നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ചുറ്റും നോക്കുക. ആദ്യം പലരും ഓരോരോ വിഷയങ്ങളുടെ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെക്കാട്ടി പ്രശ്നമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോൾ ചിന്തിക്കില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, ഇത് ശാശ്വതമാണോ? ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ വിചാരിക്കും ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു ചിന്ത, ഇതൊരിക്കലും ശാശ്വതമല്ല, ഇതും കടന്നു പോകും. ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട് എന്ന് പറയില്ലേ, മഴയ്ക്ക് ശേഷം ഒരു തെളിഞ്ഞ ആകാശവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതത്തിലെ ഈ കറുത്ത മേഘങ്ങളൊക്കെ മാഞ്ഞു പോയിട്ട്, ഈ ഘട്ടം കടന്നു പോയിട്ട് പുതിയൊരു ഇതുവരെ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു നാൾ നമുക്കുണ്ടാകും. നമ്മളെ തകർക്കാൻ വരുന്ന പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കുക. ഏറ്റവും മനോഹരമായ പ്രഭാതം ഞാൻ ഇരിക്കുന്നതെന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിലും ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും മനോഹരമായ പ്രഭാതം വരാനിരിക്കുന്നത് എപ്പോഴാണെന്നോ ഏറ്റവും കറുത്ത രാത്രിക്ക് ശേഷമാണ് എന്ന ചിന്ത മതി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഇതിനേക്കാൾ മികച്ച ദിവസങ്ങളാണ്, കൂടുതൽ നല്ല കാര്യങ്ങൾ, മനോഹരമായ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് തോന്നൽ മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ ടിപ്പാണ്, നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തളർന്നിരിക്കരുത്. ഇന്ന് ഈ നിമിഷം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? വളരെ ചെറിയൊരു നല്ല കാര്യം മാത്രമാണ്, ആ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുക. ഒരു പുഞ്ചിരി അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു ചെറിയ തുടക്കം, ആ ചെറിയ ചുവടുവെപ്പുകളാണ് നമ്മളെ വലിയൊരു വിജയത്തിലേക്ക് നയിക്കുന്നത്. തളരരുത്, ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും മികച്ച താളുകളൊക്കെ ഇനിയും എഴുതപ്പെടാനിരിക്കുന്നു. അതായത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, നമ്മളല്ലാതെ നമ്മളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത നമുക്ക് വേണം. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മൾ തന്നെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് ആ പ്രശ്നത്തെയൊക്കെ മാറ്റി അതിനെ മാത്രം ചിന്തിച്ചിരിക്കാതെ ഇതിലും ബെറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ പാട്ടുകൾ കേട്ട് തിരികെ വരാം.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

Radio Junction. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle. തിരികെ വരാം. ഇത് റേഡിയോ 91.0 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഇന്ന് നമ്മൾ ജംഗ്ഷനായ ജംഗ്ഷനല്ല ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണല്ലേ. ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഉൾപ്പെടുത്തി. അതുപോലെ പല അറിവുകളും നമ്മൾ ഇതിനകത്തോടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കൊച്ചു ചോദ്യം. ഈ ചോദ്യത്തിന് ഒത്തിരി അർത്ഥം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയുള്ള ചോദ്യം. നമ്മുടെയൊക്കെ ഫോണിൽ എത്ര കോണ്ടാക്റ്റുകൾ കാണും? ചിലരുടേത് 100 കാണും, അല്ലെങ്കിൽ 1000 കാണുന്നവരൊക്കെ കാണും. പക്ഷേ രാത്രി 12 മണിക്ക് എടോ എനിക്കൊരു സങ്കടം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ധൈര്യമായി വിളിക്കാൻ ഇതിൽ എത്ര പേര് നമുക്കുണ്ട്? അതെ, അത് തന്നെയല്ലേ സൗഹൃദം. അപ്പോൾ സൗഹൃദത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഏത് പ്രായക്കാർക്കും ഒരുപോലെ നെഞ്ചോട് ചേർക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് എന്ത് സൗഹൃദം. എല്ലാവർക്കും നല്ല നല്ല അനേകം സൗഹൃദങ്ങളുണ്ട്. ഇത് അതിന്നും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ, അതിന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ പറയും ചാറ്റിങ്ങും ഇൻസ്റ്റാഗ്രാം റീൽസും വാട്സപ്പ് ഗ്രൂപ്പുകളുമാണ് ഞങ്ങളുടെ സൗഹൃദം എന്നൊക്കെ പറയും. എന്നാൽ ഇവിടുത്തെ മുതിർന്നവരോട് ചോദിച്ചാൽ എന്താണ് കിട്ടുക? എന്തായിരിക്കും അവര് പറയുക? അവര് പറയുന്ന ഒത്തിരി ഒത്തിരി കുഞ്ഞു കഥകളായിരിക്കും. വായനശാലയുടെ നിന്നയില് മണിക്കൂറുകളോളം രാഷ്ട്രീയവും സിനിമയും പറഞ്ഞു തീർന്ന വൈകുന്നേരങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും അവര് പറയുക. അതുപോലെ ഒരു ചായയും കടിയൊക്കെ പങ്കുവെച്ച് അവര് കഴിഞ്ഞ ഓർമ്മകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാതിരുന്ന അന്നും മനസ്സുകൾ തമ്മിലുള്ള ഉറപ്പുണ്ടല്ലോ, അതൊരു വൈഫൈ പോലെ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, അതെന്താണോ, കാലം എത്ര മാറിയാലും സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും സൗഹൃദത്തിന്റെ എന്ന് നമുക്ക് തോന്നുമോ, കാതൽ മാറുമെന്ന് നമുക്ക് തോന്നാറില്ല. അന്നും ഇന്നും എന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല കൂട്ടുകാരനെയും കൂട്ടുകാരിയും ആയിരിക്കും. കൂടെ ഇരുന്ന് ഒരു കാര്യവുമില്ലാതെ ചിരിക്കാൻ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ലൈഫിലെ പകുതി സങ്കടങ്ങളും അവിടെ തന്നെ തീരും. മുതിർന്നവർക്ക് അവരുടെ പഴയ കൂട്ടുകാരെ ഓർക്കുമ്പോഴുള്ള ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ ഇന്ന് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുമ്പോഴും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളു, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ, അതിനിടയിൽ കുറെ നാളായി വിളിക്കണം എന്നൊക്കെ വിചാരിച്ച ആ പഴയ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ ഫോൺ എടുത്തിട്ട് അവരെ ഒന്ന് വിളിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം എന്നും ചുമ്മാ ഒന്ന് തിരക്കുക. ഒരു ഫോൺ കോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ദിവസം അടിപൊളിയാക്കും. ജീവിതത്തിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടാറില്ല, അതാണ് കൂട്ടുകെട്ടിന്റെ മഹത്വം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയൊക്കെ വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, അവരോടൊപ്പം നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ആ കൂട്ടുകാരനോ കൂട്ടുകാരിക്ക് വേണ്ടി നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട്

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനിയും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഇനി പറയുന്നത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന, എന്നാൽ നമ്മുടെ വീട്ടിലെ മുതിർന്നവരെ പ്രത്യേകം, എന്നാൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചാണ്. അതിൽ ബാങ്ക് കാര്യങ്ങളായാലും ബന്ധുക്കളോട് സംസാരിക്കാനായാലും പെൻഷൻ വിവരങ്ങളെക്കുറിച്ചൊക്കെ അറിയിക്കാനായാലും നമ്മളെല്ലാവരും ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിക്കും. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ കൂടെ ചില അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പേടിക്കേണ്ട, പകരം നമ്മൾ എന്താ അതിനൊരു ജാഗ്രത ഉള്ളവരായിരുന്നാൽ മാത്രം മതി. അതിനുള്ള ചില എളുപ്പ വഴികളൊക്കെ ഞാനൊന്ന് പറയാം. കൂടുതലും മുതിർന്നവരൊക്കെയാണ് തട്ടിപ്പുകൾക്കൊക്കെ ഇരയാകുന്നത്, തട്ടിപ്പുകളിലൊക്കെ ചെന്ന് പെടാറുള്ളത്. ഇത് കൂടുതലും മുതിർന്നവരെ തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? അതിനുള്ള കാരണം വിശ്വസ്തതയും സ്നേഹവും ഒക്കെയാണ്. മുതിർന്നവർ പൊതുവെ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നവരും ദയമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ സാങ്കേതിക വിദ്യയിലെ പരിചയക്കുറവും ഇതിനൊരു കാരണമാകാറുണ്ട്. പുതിയ തരം ആപ്പുകളും സാങ്കേതിക വാക്കുകളും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉള്ള പ്രയാസം കാരണം നമ്മൾ ഇതുപോലുള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് പെടാം. മുതിർന്നവരെ കൂടുതലായിട്ട് ഈ തട്ടുപാർ എങ്ങനെ ഭയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോകും, കറണ്ടിന്റെ കണക്ഷനും എല്ലാ കണക്ഷനും ഒക്കെ വിച്ഛേദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ മുതിർന്നവരെയൊക്കെ ഭയപ്പെടുത്താറുള്ളത്. ഈ ഭയത്തിലും തിരക്കിലുമാണ് നമ്മൾ പല അബദ്ധങ്ങളും എന്താണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ സഹിതം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് പോലും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായ അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞതാന്ന് പറയുമ്പോൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. അത് പ്രധാനപ്പെട്ട ആരെങ്കിലും അറിയിക്കുക, അറിവുള്ളവരെ, വലിയ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുക. അതിനുശേഷമേ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. പ്രധാനമായിട്ടും ഇനി പറയുന്ന കുറച്ച് ടിപ്പുകളൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ പണവും നമ്മുടെ മനസമാധാനമൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ആദ്യം ഈ OTP പിൻ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രഹസ്യമായിട്ട് വെക്കാൻ ശ്രമിക്കുക. ബാങ്കിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ആണെന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP, ബാങ്ക് ATMന്റെ പിൻ, പാസ്വേഡ് ഇവയൊന്നും ഒരു കാരണവശാലും ഷെയർ ചെയ്യാതിരിക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും ഇത് ചോദിക്കാൻ വരില്ല. അവരെ ആരെയും ഇത് ചോദിക്കാൻ ഏർപ്പാടാക്കുകയുമില്ല. അതുപോലെ വാട്സപ്പിലോ SMS ഒക്കെ വഴി സൗജന്യ സമ്മാനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജൊക്കെ വരും, പെൻഷൻ തുകയൊക്കെ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ലിങ്കുകളിലൊന്നും പോയി എന്താണ് പ്രസ് ചെയ്യരുത്. അപരിചിതമായ ആപ്പുകൾ കഴിവതും പ്രായമായവര് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഫോൺ നന്നാക്കി തരാം അല്ലെങ്കിൽ സഹായം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ അവർ പറയുന്ന ആപ്പുകൾ എന്താണ് അതിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ശ്രദ്ധിച്ച് അത് ചെയ്യുക. ഉടൻ പണം അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് കാണുമ്പോഴേ, അങ്ങനെയുള്ള ഭീഷണിയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം വീട്ടിൽ മുതിർന്ന അല്ലെങ്കിൽ കുട്ടികളോടോ വിശ്വസ്തരായ ബന്ധുക്കളോടൊക്കെ പറയുക. ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കാതിരിക്കുക, അതാണ് നമ്മൾ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. പോലീസോ CBI ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം എന്താ, നിയമം ചെയ്യുന്നവരും നിയമപാലകരൊന്നും ഒരിക്കലും ഫോൺ വഴി പണം ആവശ്യപ്പെടില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം. മുതിർന്നവരോട് ഇത്രയാണ് പറയാനുള്ളത്. സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മടിയോ പേടിയോ ഒന്നും വേണ്ട. സാങ്കേതിക വിദ്യ നിങ്ങളുടെ കൂടെ ജീവിതത്തിന്റെ എളുപ്പമാക്കാനാണ്, അല്ലെ? ദൂരെയുള്ളവരെയൊക്കെ കണ്ട് സംസാരിക്കേണ്ടേ നമുക്ക്? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. സംശയം തോന്നുന്ന ഏത് സാഹചര്യത്തിലും മക്കളോടോ പേരക്കുട്ടികളോടൊക്കെ ചോദിക്കാൻ മടിക്കരുത്. ചോദിക്കുന്നത് ബലഹീനതയല്ല എന്ന് ഓർക്കുക, മറിച്ച് ബുദ്ധിപൂർവമായ മുൻകരുതലാണെന്ന് ചിന്തിക്കുക. എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാൽ പോലും ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഒക്കെ നമുക്ക് വിവരം അറിയിക്കാൻ സാധിക്കും. അപ്പൊ ഒരു കാരണവശാൽ അവരെ ഭയപ്പെട്ട് നമ്മുടെ നമ്പരൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിപ്പ് സംഭവിച്ചാൽ ഈ പറഞ്ഞ നമ്പർ നോട്ട് ചെയ്യുക. 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നമുക്ക് ബന്ധപ്പെടാം. ഇങ്ങനെതും ഇതിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവും. അവരെ ഹെൽപ്പ് ഡെസ്കിലൊക്കെ വിളിക്കുന്നതിനൊന്നും പേടിക്കൊന്നും വേണ്ട, നമ്മളെ സഹായിക്കാനാണ് അവരിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ദുഃഖിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പറയാറുള്ളത്. അല്പം ജാഗ്രത ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. നല്ല സന്ദേശങ്ങളൊക്കെ കൈമാറാം, അറിവുകളൊക്കെ പങ്കുവെക്കാം, സുരക്ഷിതമായിരിക്കാം. ഇതിനോടൊപ്പം നമുക്ക് മനോഹരമായ പാട്ടുകളും കേൾക്കാം.

0: എനിക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട, ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും റോഡിലോട്ട് ഇറങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. കാര്യം പണ്ടത്തെ റോഡല്ല ഇപ്പോഴത്തെ റോഡ് അല്ലേ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന സ്ഥലമല്ല. നമുക്കൊരു സ്ഥലം തിരിച്ചറിയാൻ ഭയങ്കര പാടുപെടുന്ന ഒരു സമയം കൂടിയാണ്. ഇതെന്താ റോഡ് ഇങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നും. ഹൈവേ എന്ന് പറഞ്ഞാൽ അത് വേഗതയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഓർക്കണം, സ്പീഡ് ത്രിൽസ് ആണ് ബട്ട് കിൽസ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ സ്പീഡ് എടുക്കേണ്ടടുത്ത് സ്പീഡ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ശ്രദ്ധിക്കാതെ പോയുള്ള അവസ്ഥ അറിയാലോ. നമുക്ക് മാത്രമല്ല അപകടം പറ്റുന്നത്, നിരപരാധികളായ ആളുകൾ പോലും നമ്മൾ കാരണം അപകടങ്ങൾ പറ്റും എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അടിസ്ഥാന സുരക്ഷാ നിയമങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടിയിൽ കയറിയാൽ ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത്. ടൂ വീലർ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് തന്നെ വെക്കണം. അതുപോലെ പോലീസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കുന്ന പരിപാടി അങ്ങ് നിർത്തുക. കാര്യം അവർക്ക് പെറ്റിയുടെ പൈസ കൊടുക്കാൻ പേടിച്ച് വെക്കുന്നതാവരുത്. നമ്മുടെ തലയും ജീവനും ഒക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഹൈവകളിൽ നൽകിയിരിക്കുന്ന വേഗ പരിശോധനയൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. സർപ്രൈസ് സ്പീഡ് ക്യാമറകൾ മാത്രം പേടിച്ച് വണ്ടി പതുക്കിയാക്കുന്ന ശീലമൊക്കെ അങ്ങ് മാറ്റിക്കളയുക. ഇന്നടുത്ത് എന്തുണ്ട്, ക്യാമറ ഉണ്ട്, നമുക്ക് അവിടെ സ്പീഡ് കുറയ്ക്കാം, ബാക്കിയുള്ളടുത്ത് സ്പീഡ് എടുക്കാന്നുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റുക. ട്രാക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ ഇറങ്ങുക. ഇതിനെക്കാട്ടി വലിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അനധികൃത പാർക്കിംഗ്. അത് നമ്മൾ പല പ്രശ്നങ്ങളും ഇന്ന് പത്രത്തിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ്. രാത്രി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. റോഡരികിൽ ഒരു വെളിച്ചവും ഇല്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന വലിയ ലോറികളും കാറുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയ വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എല്ലാ വണ്ടിക്കാരും ശ്രദ്ധിക്കുക. രാത്രി എവിടാന്ന് വെച്ചാൽ ചുമ്മാ തോന്നിയെടുത്തൊന്നും വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത്. നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും നമ്മൾ കാരണം അപകടത്തിലാകുമെന്നുള്ള ചിന്ത വേണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ പാർക്കിംഗ് സോൺ എന്ന് എഴുതി വെച്ച സ്ഥലങ്ങളിലും വളവുകളിലും പാലങ്ങളുടെ മുകളിലും വണ്ടി നിർത്തുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുക. അതുപോലെ ഹൈവേയിലെ പ്രധാന റോഡിൽ ഒരു കാരണവശാലും വാഹനം നിർത്തിയിടരുത്. അത് പെട്ടെന്ന് വരുന്ന മറ്റു വാഹനങ്ങൾക്ക് വൻ അപകടം ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ വണ്ടി കേടായി നിൽക്കുകയാണെങ്കിൽ നിർബന്ധമായും ഓൺ ചെയ്യണം. വാഹനം പരമാവധി റോഡരികിലേക്ക് മാറ്റുകയും ചെയ്യണം. അതുപോലെ നമ്മൾ വിചാരിക്കും റോഡരികിൽ അല്പസമയം വണ്ടി നിർത്തിയാൽ എന്താ പ്രശ്നമെന്ന്. മോട്ടോർ വാഹന നിയമപ്രകാരം അനധികൃത പാർക്കിംഗ് വലിയ കുറ്റമാണ് എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്താൽ പിഴയും വണ്ടി ഡോവ് ചെയ്ത് കൊണ്ടുപോകുന്ന ചെലവും നിങ്ങൾ വഹിക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം ഒരു അപകടം ഉണ്ടായാൽ നിയമപരമായി നിങ്ങൾക്കെതിരെ കേസും വരാം. ഹൈവേയിൽ എന്തെങ്കിലും തരത്തിലൊരു എമർജൻസി ഘട്ടം വന്നാൽ നമുക്ക് 1033 നാഷണൽ ഹൈവേ ഹെൽപ്പ് ലൈൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 112 എമർജൻസി നമ്പറുകളിലും ബന്ധപ്പെടാം. റോഡ് നിയമങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മൾ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്താനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അടുത്ത തവണ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആലോചിക്കുക. സ്പീഡ് കുറയ്ക്കുക, കറക്റ്റ് ലൈൻ പാലിക്കുക, വഴിയിലുടനീളം വണ്ടിയിട്ട് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാതിരിക്കുക. സുരക്ഷിതമായ യാത്ര, സുന്ദരമായ നാളെ എന്ന് നമ്മൾ ഓർക്കുക. മറ്റ് നല്ല കുറേയേറെ വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും എൻ റേഡിയോ 91.2.

0: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഇനി കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി പാസ്സാകണം. December 1 മുതൽ നടപ്പിലാക്കും. ഈ പരീക്ഷ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപകട സാധ്യതയും തടസ്സങ്ങളും മുൻകൂട്ടി കണ്ട് പ്രതികരിക്കാനുള്ള ശേഷി പരിശോധിക്കുന്ന ഈ ടെസ്റ്റ് ജയിച്ചാലേ ഗ്രൌണ്ട് റോഡ് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ കഴിയൂ. October 1 മുതൽ ഇതിന്റെ ഒരുക്കങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ പൂർത്തിയാക്കണം. റോഡപകടങ്ങൾ ഒഴിവാക്കാനാണ് പുതിയ പരീക്ഷയെന്ന് ഗതാഗത കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു. ലേണേഴ്സ് ലഭിച്ച് 30 ദിവസത്തിനുശേഷം പുതിയ ടെസ്റ്റ്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോ ക്ലിപ്പുകൾ അടങ്ങുന്ന ടെസ്റ്റിൽ ഓരോന്നിനും 10 മാർക്ക്. റോഡിലെ 2 തടസ്സങ്ങളാണ് ഓരോ ക്ലിപ്പിലും ഉണ്ടാവുക. ഇവ സ്ക്രീനിൽ കാണുമ്പോൾ കൃത്യസമയത്ത് അപകടം തിരിച്ചറിഞ്ഞ് മൌസ് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ മാർക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. ടെസ്റ്റ് ജയിക്കാൻ 100ൽ 60 മാർക്കെങ്കിലും നേടണം. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന് സുനാമി റെഡി അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മോക്ഡ്രിൽ പഞ്ചായത്തിലെ 14, 15, 16 വാർഡുകളിൽ സംഘടിപ്പിച്ചു. രാവിലെ 9:30 ആരംഭിച്ച രീതിയിലാണ് മോക്ഡ്രിൽ ക്രമീകരിച്ചിരുന്നത്. മോക്ഡ്രിലിന്റെ ഭാഗമായി മുന്നറിയിപ്പ് കൈമാറൽ, ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കൽ, അടിയന്തര പ്രതികരണ സംവിധാനം, വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പരിശോധിച്ചത്. യുനെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്നതാണ് സുനാമി റെഡി പദ്ധതി. സുനാമി പോലുള്ള ദുരന്ത സാധ്യതകളെ ഫലപ്രദമായി നേരിടുന്നതിനായി തീരദേശ
1: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 18 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൌകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ കൊടുത്ത് മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ട്.
0: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ MLA. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ EPR.CPEB.GOV.IN എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺ ബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ EPR പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആന്റ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19th പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർകോട് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനമാരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165-ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചുകൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: Are you okay, baby?

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള യു പി ഐ പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിആർഡിഒ ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഡിആർഡിഒ മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിആർഡിഒ കി സ്ഥാപന ഹുവേ ലഗ്ഭഗ് 70 വർഷോ കാ സമയ ഗുജർ ഗയാ. ജബ് ഇസ് ഓർഗനൈസേഷൻ കോ പ്രാരംഭ കിയാ ഗയാ ഥാ തോ ഉസ് സമയ ഭാരത് ഏക് ഡെവലപ്പിംഗ് നേഷൻ ഥാ ജിസ്കേ പാസ് റിസോഴ്സസ് ഭലേ ഹീ ലിമിറ്റഡ് ഥേ ലേക്കിൻ ആസ്പിറേഷൻസ് അൺലിമിറ്റഡ്. ഓർ ആജ് 2026 മേ കി ഡിആർഡിഒ നേ മിസൈൽസ് സേ ലേക്കർ റഡാർസ് തക്, കംബാറ്റ് എയർക്രാഫ്റ്റ് സേ ലേക്കർ സബ്മറീൻസ് തക്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സേ ലേക്കർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തക് ഹർ ക്ഷേത്ര മേ അപ്നി കേപ്പബിലിറ്റീസ് സാബിത് കി ഹൈ. ഡിഫൻസ് സെക്ടർ മേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കെ ലിയേ ഡിആർഡിഒ ആജ് അപെക്സ് ഓർഗനൈസേഷൻ ഹൈ.
0: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10th ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
0: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65 രാജ്യങ്ങളിൽ നിന്നുള്ള 2000 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള യു പി ഐ പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
4: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Cocoon 2026 covers six major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ

23,325 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ പെരിച്ചാഴി മധു ആറാണ്ടര ബൈക്കിന്റെ പുറകെ കയറി പോകുന്നത് കണ്ടായിരുന്നു.
1: ആറാണ്ടവൻ അറിഞ്ഞിട്ട് വേരാ പെരിച്ചാഴി.
0: കളരിത്തറിലെ വിനോദ് പെരിച്ചാഴിയും കൊണ്ട് കാലിൽ രണ്ടു മൂന്ന് ദിവസം കറങ്ങുന്നത് കണ്ട്.
1: അയ്യോ, അക്കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഗോവിന്ദൻ സാറിന്റെ പഴയ വീട്ടിന്റെ മുമ്പ് വെച്ച് സിനിമ ഷൂട്ടിംഗ് നടന്നെ. അവിടുത്തെ സഹായിയായിട്ട് പെരിച്ചാഴിയാണ് ഇന്നത്.
0: പെരിച്ചാഴി അവിടെ അങ്ങനെ എത്തി?
1: അതൊക്കെ അവൻ ദുരന്തങ്ങ് കേറിക്കൊള്ളുമല്ലോ.
0: സിനിമ ഷൂട്ടിംഗ് സ്ഥലത്ത് അവൻ എന്തോ പണി?
1: എന്തെങ്കിലുമൊക്കെ സഹായത്തിന് കേറിയതായിരിക്കും.
0: ആ, ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ആരുടെ എങ്കിലും കാല് പിടിക്കാനാവും എടുക്കാനാ.
1: കളരിത്തറയിലെ വിനോദിന് ആ സിനിമയിൽ രണ്ട് വേഷം മേടിച്ചു കൊടുക്കാമെന്ന് പെരിച്ചാഴി പറഞ്ഞു. രണ്ട് രംഗം ഷൂട്ട് ചെയ്യുന്ന സീനിൽ നായകനോടൊപ്പം നിന്ന് അടിക്കുന്ന ഭാഗത്ത് നിർത്താമെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ വിനോദ് പെരിച്ചാഴിക്ക് ചെലവും നടത്തി.
0: അഭിനയിക്കുന്നതിന് മുമ്പേ ചെലവും നടത്തി.
1: തീർന്നില്ല. ഇതിനിടയ്ക്ക് പെരിച്ചാഴി വിനോദിനെ പോയി കണ്ടു, ഒരു 2000 രൂപ കടം മേടിച്ചു.
0: ഉടനെ എടുത്തു കൊടുത്തു കാണും. സിനിമ നടനാകാൻ പോവല്ലയോ.
1: ഏതായാലും വ്യാഴാഴ്ച സിനിമക്കാരെ ഷൂട്ടെല്ലാം തീർന്ന് മടങ്ങിപ്പോയി. ഇതറിഞ്ഞുകൊണ്ട് വിനോദ് പെരിച്ചാഴിയെ പോയി കണ്ട്
0: കടം കൊടുത്ത കാശ് തിരികെ മേടിക്കാനായിരിക്കും.
1: ആ, അതിനായിരിക്കും പോയത്. അന്നേരം പറഞ്ഞ് പാലക്കാട്ട് വെച്ച് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുമ്പോ അവര് വിളിക്കുമെന്നും പറഞ്ഞു. പെരിച്ചാഴി വിനോദിനെ അങ്ങനെ പറഞ്ഞ് അങ്ങ് മടക്കി.
0: രാജു ഇപ്പൊ കൂടിയ ആളല്ലയോ. നേതാവിന്റെ കൂടെ കാറിലൊക്കെ അല്ലയോ സഞ്ചാരം.
2: അമ്മാവി കണ്ടായിരുന്നോ?
0: നീ കാറിൽ പോയാലും കുതിരപ്പുറത്ത് പോയാലും ഞങ്ങൾക്ക് നിന്നെ കണ്ടാൽ അറിഞ്ഞുവിടായോ?
2: ടാക്സി അമ്മാവാ, ഞാൻ വിളിച്ചതാ.
0: അപ്പൊ ഏതാണ്ട് കാര്യം ഉണ്ടല്ലോ.
2: അതെ, എന്റെ മൂത്ത മോനൊരു സ്ഥാപനത്തിലെ ടെക്നീഷ്യനായിട്ടൊരു അപേക്ഷ കൊടുത്തായിരുന്നു.
1: സർക്കാർ സ്ഥാപനം അങ്ങോട്ട് പോയി.
2: അല്ല അമ്മാവാ, പക്ഷെ അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയാ.
0: എങ്ങനെങ്കിലും അതിലൊന്ന് കേറി പറ്റാൻ നോക്ക്.
2: അതിനുവേണ്ടി അല്ലയോ അമ്മാവി കാറ് വിളിച്ചത്. നമ്മുടെ സാധാരണ നേതാവിനെ കൊണ്ട് MLA കാണാൻ പോയതാ.
1: തിരുവനന്തപുരത്ത് പോയി കാണാനാണോ പോയത്?
2: അതെ.
0: അത് കൊള്ളാ. സദാനന്ദൻ എന്താ സൂപ്പർ ഫാസ്റ്റിലോ ട്രെയിനിലോ ഒന്നും കയറി യാത്ര ചെയ്തില്ലയോ?
2: ആവശ്യം എന്റെ അല്ലയോ അമ്മാവി. അതുകൊണ്ട് പിന്നെ സദാനന്ദ നേതാവ് പറഞ്ഞ പ്രകാരം ഒരു ടാക്സി അങ്ങ് വിളിച്ചു.
1: അതൊക്കെ പോട്ടെ, ഈ പോയ കാര്യം എന്തോ നടന്നോ?
2: അമ്മാവ, അവിടെ ചെന്നപ്പോ ഒരു ചൂട് ആൾക്കാർ MLA കാണാൻ നിക്കുക.
0: എത്ര ആളുണ്ടെങ്കിലും സദാനന്ദ നേതാവ് ചെന്നാൽ നേരെ അങ്ങ് കയറി MLA മുറി കയറാവല്ലോ.
2: അമ്മാവിക്ക് എന്താ, വലിയ വലിയ നേതാക്കന്മാരവിടെ ടോക്കൺ എടുത്തോണ്ടിരിക്കുക. 12 മണിയായപ്പോ MLA അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ വന്നതേ 3 മണിക്കാ.
0: അത് കൊള്ള.
2: അവസാനം ഞങ്ങള് കേറി അപേക്ഷ കൊടുത്തോന്ന് ചോദിച്ച് കൊടുത്തെന്നും പറഞ്ഞു.
1: ശരി നോക്കട്ടെ എന്നും പറഞ്ഞ് മടക്കി അയച്ചോ?
2: അങ്ങനൊന്നും പറഞ്ഞില്ല. കമ്പനിക്കാർ എഴുത്തു പരീക്ഷ നടത്തും.

0: വിജയിച്ചാൽ ഇന്റർവ്യൂ നടത്തും, പിന്നെ ലിസ്റ്റ് ഇടും എന്നൊക്കെ പറഞ്ഞു.
1: ഇതറിയാൻ കാറ് വിളിച്ച് തിരുവനന്തപുരത്ത് പോയത് എന്തിനാ? നീ ചായക്കട നടത്തുന്ന ഞങ്ങള് പറഞ്ഞു തരാമല്ലോ.
0: പിന്നെ ചോദിച്ചു മോന് എത്ര കൊല്ലത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്ന്. ഒരു കൊല്ലത്തെ അപ്രന്റീസ് ചെയ്തെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു.
2: ഈ സാധാരണ നേതാ ഒന്നും മിണ്ടിയില്ലയോ?
0: ചെന്ന് കേറിയപ്പോ പറഞ്ഞ ഇത് എന്റെ നാട്ടുകാരനും പാർട്ടി പ്രവർത്തനമാണെന്ന്. പിന്നെ MLA പറയുന്നതിനെല്ലാം ശരി ശരി ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന്
2: അവസാനം എന്തു പറഞ്ഞു? പിരിഞ്ഞിടാ.
0: ലിസ്റ്റ് പേര് വന്നാൽ അറിയിച്ചാ മതി, MDയെ വിളിച്ച് പറയാന്ന് പറഞ്ഞു.
1: കാറുകൂലിയും പോയി, വഴിച്ചെലവും പോയി.
0: തിരികെ വന്നപ്പോ സദാനന്ദ നേതാവിന് വേറെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ കേറണമായിരുന്നു. അവിടെ എല്ലാം കേറി ഇറങ്ങിയാ ഞങ്ങള് വന്നത്.
1: അതിനാ നിന്നോട് കാറ് വിളിക്കാൻ പറഞ്ഞത്, അല്ലാതെ മോന്റെ കാര്യം സാധിക്കാനല്ല. വക്രബുദ്ധി കാട്ടി ഉദരം വീർപ്പിക്കും സത്യമെന്നത്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എനിക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: What did you say?
1: എന്നിതയ കൂട്ടിലെ ഉന്നിതയം കോർക്കവാ ഇരുയിരെ സേർക്കവാ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഹിന്ദ് റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.
2: പറയട്ടെ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ജീവിതം എന്ത് വലിയൊരു കടൽ പോലെയാണ്. തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ചിലപ്പോഴൊക്കെ ആ കയങ്ങളിൽ നമ്മളും തളർന്നു പോയേക്കാം, വീണുപോയേക്കാം. എന്നാൽ അതേ കടലിൽ നിന്ന് തന്നെ പുതിയൊരു ഊർജത്തോടെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നടക്കും. ഒരു കാര്യം ഓർക്കുക, എന്തു തന്നെ ആയാലും ഈ യാത്രയിൽ ആരും ഒറ്റയ്ക്കല്ല. നമ്മളുടെ കണ്ണീരിൽ പങ്കുചേരുവാനും വിജയങ്ങളിൽ ഒപ്പം നിൽക്കുവാനും വഴികാട്ടിയാവുവാനും ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെയോ നമുക്ക് കൂട്ടായിട്ടുണ്ടാകും. അതുപോലെ ഇന്നത്തെ ഈ മനോഹരമായ വൈകുന്നേരവും നമുക്ക് പങ്കുവെക്കാനുള്ളതാണ്. ചില ഓർമ്മകളും ചിരികളും കൂട്ടായ്മയുടെ ഊഷ്മളതയും ഒക്കെ ഈ ഒരു ഒത്തുകൂടലിലേക്ക്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
7: വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. ദേ നമ്മുടെ ഫേസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അൻസാറി ആട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടനായിട്ട് വെച്ച് തരേണ്ടത്?
8: എനിക്കൊരു പുതിയ സിനിമ, പൂക്കളെ കാണുന്ന പൂമരം പോലെ പൂമുഖത്തിന്നലെ നിന്നു,
7: പൊന്നോണ തരങ്ങണിയിലെ പാട്ടാണ് കേട്ടോ. വെച്ചരാല്ലോ കേട്ടോ. ആർക്കേലും വേണ്ടിട്ട് ചെയ്യുന്നുണ്ടോ?
8: ശിവ കുമരകം
7: കേട്ടോ.
8: അപ്പൊ
7: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഉറപ്പായിട്ടും വെച്ച് തരാലോ.
8: ഓക്കെ.
7: ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, ഗുഡ് ഈവനിങ്. ഇന്ന് എന്റെ കുഞ്ഞു കൺമണിയുടെ പിറന്നാളാണ്. എന്റെ കുഞ്ഞു കൺമണിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചായ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൺമണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം.
9: അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ്സേജ് മെസ്സാ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഗാനകേന്ദ്രവൻ ദാസേട്ടന്റെ പൊന്നോണ തരങ്ങണിയിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോയാലും. മെസ്സേജ് അയച്ചിട്ടുള്ളത് ദേവു ആണ്. ഹായ്, ഗുഡ് ഈവനിംഗ് ഡിയാസ്, ഹോപ്പ് യു ആൾ ഫൈൻ. ഹായ്, പ്ലീസ് പ്ലേ ദി സോങ് പ്രണതോസ്മി ഗുരുവായൂർ പുരീഷം ഫോർ മൈ ഡിയർ ഡോക്ടർ നവമി. ഐ വുഡ് ലവ് ടു ഡെഡിക്കേറ്റ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ടു ഹെർ ആൻഡ് ആൾ മൈ ഡിയേഴ്സ് വിത്ത് ആൾ മൈ ലവ് ആൻഡ് ബ്ലെസ്സിങ്സ്. ഓക്കെ, നമ്മളെല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ദേവു. അപ്പോൾ എന്തായാലും നമുക്ക് നവമിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു കോളർ കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
5: ഓക്കെ
4: സതീഷ് ഏട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? അതറിഞ്ഞാ മതി നമുക്ക്.
5: അപ്പോ തീർച്ചയായിട്ടും
4: അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടല്ലേ അല്ലേ?
5: തീർച്ചയായിട്ടും സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ ലൈഫിൽ തന്നെ വരുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് ശാരീരികമായ ആരോഗ്യം ഉണ്ടാവും. എപ്പോഴും സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക.
4: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
5: എനിക്ക് എന്താണ് പേരെന്താണ്?
4: ഐശ്വര്യ. ഐശ്വര്യ.
5: ഐശ്വര്യ. ഓക്കെ ഓക്കെ ഓക്കെ. കൊറേ കാലങ്ങളായി ഞാൻ റേഡിയോ, പഴയ ഒരു സ്വഭാവമായിരുന്നു. കൊറേ കാലങ്ങളായി ഞാൻ റേഡിയോയിലൊക്കെ ഒന്ന് വിളിച്ചിട്ട്.
4: അപ്പൊ വീണ്ടും വിളിച്ചതാണ്. ഓക്കെ ചേട്ടാ,
5: വീണ്ടും ഒന്ന് വിളിച്ച് നോക്കുക.
4: ഏത് പാട്ട്
5: വേണ്ടുന്ന പാട്ട്? പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, പെട്ടൻ പൂങ്കാറ്റ് ോ നീലക്കണ്ണുള്ള എൻ വേളിപ്പെന്നോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെന്നോട്, എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ. നീ പൂങ്കാറ്റിൽ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റിൽ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് കണ്ടാമോ.
4: ഡബിൾ ഡബിൾ റോളാണ് നമ്മളവിടെ.
5: ഓക്കെ,
4: രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശ്യാമ എന്ന സിനിമയിലെ പാട്ടാണ് നമുക്ക് എന്തായാലും കേൾക്കാൻ ചേട്ടാ. വളരെയധികം സന്തോഷം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക്. വേഗമായിക്കോട്ടെ.

0: അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹബിഹു ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ അടുത്ത് കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് എന്റെ റേഡിയോ, ഗുഡ് ഈവനിങ്. ഞാൻ ഷീജ, കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അമരം എന്ന ഫിലിമിലെ പുലരേ പൂന്തോണിയിൽ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും വെച്ച് തരാമല്ലോ. മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഷാജിക്ക. ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിച്ചില്ല, കുടിക്കാൻ പോകുന്നു.
0: ഓക്കെ, മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: നിങ്ങളുടെ പാട്ട് കേട്ടോണ്ടിരിക്കട്ടാ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മമ്മൂക്കയുടെ പാതേയം എന്ന സിനിമയിലെ ഒരു പാട്ട് എല്ലാവർക്കും.
0: ഏത് പാട്ടാണ് വേണ്ടത് പാതേയത്തിലെ?
1: പാതേയത്തിലെ ഏറ്റവും നല്ലൊരു പാട്ട്.
0: ഓക്കെ ഏട്ടാ, ചേട്ടാ വിളിച്ചാൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

അഭിനയം കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ അമരം എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയ പുലരെ പൂന്തോണിയിൽ എന്ന പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനം മഞ്ജരിയാണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ചാത്തന്നൂരിൽ നിന്നും രാജീവ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് കോടീശൻ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ മേടക്കാറ്റെ കൂടവാ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയിലെ എന്നും നിന്നെ ഓർക്കാനായി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാളു, ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മാളു സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് എന്നും നിന്നെ ഓർക്കാനായി ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ടും കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം കേട്ടോ.

0: നിടക്കാറ്റെ കൂടെ വാലം
1: റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിക്കാവുന്നതാണ്. കൈ നിറയെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ദേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സുനിൽ ചേട്ടാ, ചായൊക്കെ കുടിച്ചോ? 28 തവണ അങ്ങ് അടുക്കുന്നു. കേട്ടില്ല ചേട്ടാ, ഒന്നും കൂടി ഒന്ന് പറയുമോ? ആ ഒരു പാട്ട് വെച്ച് തരുമോ? ഓക്കേ, വെച്ച് തരാട്ടോ. ഓക്കേ ചേട്ടാ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയില എന്ന ഗാനം വെച്ച് തരണേ. ഡെഡിക്കേറ്റഡ് ടു ആ ജി ഐശ്വര്യക്കുട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മെസ്സേജ് അയച്ചിട്ടുള്ളത്. സിന്ധു ചേച്ചിയാണ് തഴവിൽ നിന്നും. ഓക്കെ ചേച്ചി, വളരെയധികം നന്ദി കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിന്. എന്തായാലും നമുക്ക് ഈ 2 പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജും അയച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. വേഗം ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓൺ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
5: ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വീണ്ടും തിരികെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടോണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യക്കുട്ടി, ഗുഡ് ഈവനിങ്. ഐ ആം സ്മിത സന്തോഷ് പ്രേം ബാബാക്കാവ്. പ്ലീസ് പ്ലേ ദിസ് സോങ് കളബന്ധരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. സുഖമായിരിക്കുന്നോ? ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? കടുംകാപ്പി നിറമുള്ള എന്ന പാട്ട് വേണം വെച്ച് തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ്. ഓക്കെ സൽമാൻ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: കുഞ്ഞാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ, ഓച്ചിറ. കോൺടാക്ട് 6238074391.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് നമ്മളുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ആ കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് ഈവനിംഗ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, നന്ദി. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ആർക്കെല്ലാം വേണ്ടി പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, കേട്ടോ. മറ്റൊരു മെസ്സേജിലേക്ക് പോവാം. സുഭാഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കായംകുളത്തു നിന്നും. കളിയാട്ടം മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ സുഭാഷ് ചേട്ടാ, നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്കും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താട്ടോ.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വീണ്ടും മടങ്ങിയെത്താം പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് ജോസഫ് എന്ന മൂവിയിലെ കണ്ണെത്താ ദൂരങ്ങൾ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് വിനു, നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാമല്ലോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മോളെ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും ശശിധരൻ പിള്ളയാണ്. പ്രേമതവനം എന്ന പാട്ട് വെച്ച് തരുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ചേട്ടാ, നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വൺസ് അഗെയിൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കിനി മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് അനിത ചേച്ചിയാണ്. ഇടക്കുളങ്ങരയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പാട്ട് വെള്ളാരം കിളികൾ എന്ന പാട്ടാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ. മൈനാഗപ്പള്ളയിൽ നിന്നും ശ്രീകുട്ടിയാണ്. കല്യാണി സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ പാട്ടുകളെല്ലാം കേട്ടിട്ട് വന്നിരിക്കുകയാണ്. വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ കൃത്യം 6:01 ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ് ഫ്രം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: 来这边买。
1: ടീം സെറ്റായി, ഇനിയിപ്പോ എക്സ്ട്രാ ആവും.
2: ഓ പിന്നെ വേൾഡ് കപ്പ് അല്ലേ കളിക്കണോ?
1: എന്തേലും കാട്ടും.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്.
2: വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ ഒന്നാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
2: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
2: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വരയെന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
2: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനുശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: Stay tuned, stay happy with the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: ജീവിതത്തിൽ പലപ്പോഴും തത്വചിന്തകൾ ഉദാഹരണങ്ങളായി പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുമുണ്ട്, പടത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് നാം പലപ്പോഴുമൊക്കെ പറയാറുണ്ട്. ചില തത്വചിന്തകളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രയാസമാണെന്നും അപ്രായോഗികമാണെന്നും അല്ലെങ്കിൽ അങ്ങനെ പ്രായോഗികമാക്കിയാൽ അത് ദുരന്തപൂർണമായിരിക്കുമെന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നാം ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, യാതൊരു കാരണവുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക, അത് നല്ല മനുഷ്യരുടെ ലക്ഷണമാണെന്നൊക്കെ. ശരിയുമാണ്. സ്നേഹം നിറയ്ക്കുന്ന ഒരു മനസ്സ്, സ്നേഹം നൽകുന്ന ഒരു ശീലം, സ്നേഹം പ്രതീക്ഷിക്കുന്ന ഒരു ഭാവം, അതൊക്കെ മനസ്സിൻ്റെ ഒരു സുഗന്ധവും സന്തോഷവുമൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് ചില മനുഷ്യരിൽ നിന്നൊക്കെ ഓടി ഒളിക്കേണ്ടതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതും ഏറ്റവും അനിവാര്യമായി തീരും. യാതൊരു കാരണവും കൂടാതെ ചിലപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ പോലും ആവില്ല ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ നമ്മളെ ഓരോ നിമിഷവും സ്വസ്ഥവും ശാന്തവുമായിരിക്കുവാനാകാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അത്തരക്കാരിൽ നിന്നും ശാരീരികമായി ചിലപ്പോൾ ഒറ്റപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, മാനസികമായെങ്കിലും ഒറ്റപ്പെട്ടു പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരന്തപൂർണമായിരിക്കും. അതുകൊണ്ട് തന്നെ കാരണം കൂടാതെ സ്നേഹിക്കുന്നത് പോലെ കാരണം കൂടാതെ ഒഴിവാക്കാനും ചിലതൊക്കെ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264396. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.